ഇഷ്ടപതി ജയപ്രസാദ് ശക്തിയമൃത ഖാഹെ തിസ്ഠാക്കുർഗോ രഖമനമാഹെ ജയപ്രസാദ് സുഗന്ധത്തല്ലാമേ തിസ്ഗോ സിമൃത് പരമഗത പാവേ ജയപ്രസാദ് വസേ സുഖമന്തർ തിസേത്തെ അയസദാമന അന്തർ ജയപ്രസാദ് ഗ്രഹസംസുഖ ബസന ആട് പെഹർ സിമരോ തിസരസന ജയപ്രസാദ് രാംഗരാസ പൂഗ നാനക് സദാത്തെ അയ്യത്തെ ആമന ജോഗ് ജയപ്രസാദ് പാട്ട് പട്ടം ബർഹണ്ഡാവേ തിസേ ത്യാക്കത്ത പ്രലുഭാവേ ജയപ്രസാദ് സുഖ സേജ സോയിജ മന ആഠ പെഹർ താക്ക ജസ് ഗാ ബീജായ ജയപ്രസാദ് തു സബ് കൌ മാന മുഖ താക്കോ ജസ് രസന മഖാന ജയപ്രസാദ് തെരു രഹിതാ ധർമ്മ

ഒക്കെ പെങ്കെ മാളവിയും തെക്കിനിയും തന്നെ രാത്രി ജോക്കോരാൻ കരേങ്കെ കോടി സ്നാനിക്ക് ജാതിക്ക് ദാനേ അനേക് സുഖം പരി സാജ് വരേങ്കേ.